ആകാശവാണി സിംഹപുരി FM കേന്ദ്രം രാമദർശിനി കാര്യക്ഷമല്ലോ ജാനപദ ഗേയാൽ വിന്നാരു.